0: ഗുഡ് മോർണിംഗ്, സുബ ഉദയ സുനാഖുവേവ. അത് ഒക്ടോബർ മാസേ അട്ടവണി ദാ സുന്ദര ബൃഹസ്പതി ദിവസ് അവി പടങ്കാരന ഹദന്നേ ഹിനാ വേവി പെൽ വെദഗണാണ് നെതെഫെം ദേദുനു മാവത്. അതാ തീയതി സുപുരുദ്ദ വിദ്യയുടെ ദവൽ ലേക്ക വെനകാൻ ഓ കേമതിമ സിന്ധു ടിക്കാക് തെക്ക് പൊണ്ട കാതലിലേക്ക് ചില്ലക്ക് ഏതേതിനു മാവത്ത് ഹണ്ണ ചാൻസ് ഹമ്പ വിടവ കട്ടഹാന്ത് ഇതിൻ താമത്ത് ഹേമമായി പൊണ്ടാക്ക് വേണ ഹിതൻ നെപായി തിങ് ഏകൻ ഏകേക കാലട പൊടി പൊടി ലിഡ് രോഗ വലട്ട് അവിടത്ത് മുഹണതിന് സിദ്ധ വേണം. ദേദുനു മാവത്ത് പടാങ്കാരന കൊട്ടവൈ തിങ് അപിട മതക്കരാണ് തീന്നി അക്കുറു എക്ക വചന കലപല സത്യഗാന മുതലിൻ തേകി ദിനാകന്ന ഒയാട്ട അവസ്ഥാവ ലബാദിന് അക്കുറിൻ അക്കുറ തരംഗ വട്ടയ ഗേന അകുറേ നകുറ തരംഗവട്ടയത്തെക്ക് ഈയെ അഭിത്തേക്ക് സംബന്ധവുണാണി പലുഗസ്കെവ് റസിക വകേം കല്ലുതറിന്താങ് ലസന്തി ഇതി മേ സംബന്ധവുണു ദെന്നകെ പ്രതിഫല തെക്ക് ഈയെ ദിവസേ ഹവസ് വെനകൊട്ട് അപേ റുപ്യാൽ പന്തഹസേ മുതൽ തേഗ ദിനാഗന ഇതപു മടവല മിലന്തികാകെ അതിന്നേ റുപ്യാൽ പന്തഹസ അറകന്ന വെനക്കെനകൊട്ട് ഹെക്കിയാവ് ലഭിനോ നേമിത്രവരുണി ലഭിന്നിനേ ഈ ദിവസം അപിത്തേക്ക് സംബന്ധമാണ് പലുഗസ് ഗവിന്ദാങ് റസിക റസിക നങ് വചന ഹെട്ടാക് വിതര കിവ വെടേ തിയെന്നേ അപി അറ കിയല തീനോണി വിനത് ഭാഷാവല വചന കിയാന്ന ബേ കിയല റസികകേ പണസ്വനി വചന വിധിയട്ട് റസിക കിവേ യുരേക കിയല യുരേക കിയല കിയാന്നേ അറ ആക്കിമിഡിസ് ഉന്ത പരിമാവ ഹോയാകന്ന കൊട്ട അറ യുരേക യുരേക കിയ കിയേ ഐവിതല തീന്നി പാറി പാറവട്ടി ഏക ഗ്രീക വചനയ ഹറിയട്ടവ കിയനോ കൊഹമ ഹറി അപിട റസികകെ വചന ഗാന വചന 49 സീമാകരണ സിദ്ധ വേണോ ഈ അണുവ താമത്തറ റുപ്യാൽ പന്തഹസേ മുതൽ തേഗ സാക്കുവി ദാഗന ഇന്നി മടവളി ദങ് അപിട കഥാ കരവു മിലന്തിക ബലമു അത് ദിവസേ ഹറി കാട്ട ഹറി അവസ്ഥാവ ലഭേത് കിയല മേ മിലന്തികാകി സാക്കുവി തീന റുപ്യാൽ പന്തഹ അറകന ഇഗുല്ലങ്കി സാക്കുവട്ട ദാഗൻ കഥാകരണ ബിന്ദുവായി എക്കായി എക്കായി ദേക്കായി 55 63 വാട്സാപ്പ് മെസ്സേജ് എക്കാക് ദാന്ന ബിന്ദുവായി 711 95 95 95 ഫേസ്ബുക്ക് ഫാൻ പേജ് എക്ക ബെത്തറ യാന്ന ഫേസ്ബുക്ക് എക്കട ഗിയാട്ട് പസി മങ്ങ അതാ ദാല തീനോ ഗം പിലിമന്ത് പ്രശ്നയ ബലന്നെ പ്രശ്നയുടെ ഉത്തരയാ ദെന്ന പുലുവന്ത് കേല മങ്ങ അതേ പെത്തിനുത് കെനെക്വ ഗെയിം എക്കട സംബന്ധ കരഗന്ന് ഉത്സാഹ കരണവ കൊഹമാരി എനങ് ഇതിൻ കോൾ കരണ കട്ടിയട വാട്സാപ്പ് മെസ്സേജ് എവണ കട്ടിയട ഫേസ്ബുക്ക് പോസ്റ്റ് എവണ കട്ടിയട ഹെം അവസ്ഥാവ ദിന ഗമം ഒരാട് മതക്കരാണ് ഹദാണി വാസനാട്ട അവസ്ഥാവ് ദിന ഹെറ്റ് വാസനാണിവേ അത്ര മകീനോണം വാസനാവ് വാസനാവട അവസ്ഥാവ് ദിന്നണങ് ഒരാ ഡി എൽ ബി വാസിൽ ഒത്തറയ മിലതി ഗണ്ണമ വേണം മുഖത് അണി ടിക്കറ്റ് വകെ എന്നവേ വാസനാട് എന്ന ലേസി ഒയാകി കാവൺ മുഖത് ദിനും അവസ്ഥ വെടി വകേമ തമൈ ജയഗ്രാഹകയാൻ വെടി റുപ്യാൽ 40 ദീല ഒയാ മിലതി ഗത്തോ ഡി എൽ ബി വാസിൽ ഒത്തറയ വാട ലബേന അടുമ തേഗി മുതലേ വട്ടിരാക്കപ്പ റുപ്യാൽ 25000 ഇലക്കം ദ ഗലപ്പുവാമേ അതി റുപ്യാൽ 25000 ഹമ്പവേണ്ട ജയാങ്കയത് ഗലപ്പുനാണ് റുപ്യാൽ 50000 ലക്ഷപഹക് ഇവകേമ തമൈ റുപ്യാൽ മില്യണേ സുപിരി തേഗക്ക് ഒയാട് ദിനാകാൻ പോലും ഫോൺ എക്കട ഡൗൺലോഡ് കറകാന്ന് ഡി എൽ ബി സ്വീപ് ആപ്പ് എക്ക് ആപ്പിൾ ഐഫോൺ എക്കാക് തീരവണം എഹിമാത് പുലുവാ നെത്താൻ ആൻഡ്രോയിഡ് ഫോൺ എക്കാ പാവിച്ച് കയറണം എഹിമാത് പുലു ഡി എൽ ബി സ്വീപ് ആപ്പ് എക്ക ഹർഹ ഒയാട്ട് കൊഹേട്ട് വത്തിയാണ് ഒയാ ഫോൺ എക്കെമ്മ ഡി എൽ ബി വാസിൽ ഒത്തറയ്യ മിലതി കാണ പുലുവാൻ ഇവകേമ തമൈ ലങ്കപതിന ലൊത്തറൈ കൂടുവട ഗിഹില്ല ഒയിനാൻ ലൊത്തറൈ കൂടു ഇന്ന് അക്കദിഹ ബലാഗിന ടിക്കറ്റ് എക്ക തോറാനോണിനം എഹിമാ തിതിം പ്രശ്നയാക് നേ എത്ര ടിക്കറ്റ് എക്ക തീയണോ ആയ ഇതിൻ വാസനാവട്ട് ഒയാവ ഹോയാഗിന എന്ന പുളുവാൻ ക്രമയാക് തീയണോ മേനക സഹൽ ബാഗ് എക്ക ഏതുളി ദേ മേനക സഹൽ ബാഗ് എക്ക ഏതുളി തീയന്നെ സഹൽ വിതരക്മ നെവേ കൂപ്പൺ എക്ക കുത്തിയ ഒന്നോയ കൂപ്പൺ എക്കേ തമൈ തീയന്നെ വാസനാവ് ഈ കൂപ്പണ്ടെങ്കിൽ സമഹാർവീട്ട് സന്ധാൻ വില അതി ഒരാട്ട് ജയഗ്രഹണിയെ കറണ്ട ഹമ്പവേനവ റൈസ് കുക്കറിനെ കാക്ക് ബ്ലിൻഡറിനെ കാക്ക് സ്മാർട്ട് ടി വിയെ കാക്കിയൽ എത്തുകൊണ്ട് ഇതെങ്കിൽ ഹിതഹിത ഇന്നിപ്പാ ഈ കൂപ്പണ്ടെങ്കിൽ മതിയെ നമ്പകട കോളിലേക്ക് കറി വാട്സാപ്പ് മെസ്സേജ് ഒക്കെ കറി ദാലകയാണ് ഒരാട്ട് തേകി ഹമ്പവെന്ന നിയമിതായി കിയൽ കിയണ പമാവട തേകിട്ട് നല്ല ബാർദിൻ മേനക സഹൽ നിയോജിതീൻ സൂതാണ് മിന്നി അപ്പിയർ ഗുഡാക് വിലാവട്ട് യാലു എഗി കാകി ഹരി ഗമകട ഗിയാട്ട് പാസ് കുമ്പുരു തീയന ഗം തീയന്നി അന്നേ പെത്തകട്ട് ഗിയാട്ട പസ്സി ഗുഡക് വിലാവട്ടെ ഈഗുല്ലങ്ങി പെതിവല കേമട്ട ഹദല തിന്നി ബത്തേക്കട്ട ഹദല തിന്നി ഈഗുല്ലങ്ങിമ കുമ്പുറേ സഹൽ ഏകിങ് ഹദാകന്ന ബട്ടിക്കക റസ ഇതിൻ ആയ തമുതുവെങ് കിയാന്നോണി വെന്നി നഹേനി അന്നേ റസ് അപിട മേ കൊലംബട്ട ആവട്ട പസ്സി നഗരട്ട ആവട്ട പസ്സി ഗിദരട്ട ഗിയാട്ട പസ്സി അപി ഉയന ബത്തേകിൻ ദനിന്നി നഹേനി ഇകട ഹേതു അപി ബാവിച്ച് കരന സഹൽ ലേക്ക ക്വാളിറ്റി നതി അന്നേ നിസാ തമൈ ഹൊന്ത സഹൽ ലേക്ക് മില്ലദീ ഗന്ന കിയാ അപി വാട്ട മതക് കരാൻ හොඳ සහල් කොහොමද හොයාගන්න? ලේසි, මේනක සහල් අරගන්න.
1: ඔයාට
0: අවශ්‍ය කරන කීරි සම්බ, සම්බ, මල් නාඩු, නාඩු, රතු කැකුළු, සුදු කැකුළු ඕනිම සහල් වර්ගයකින් මේනක සහල් මිලදී ගන්න පුළුවන්. මේනක සහල් කියලා කියන්නේ අපේම උරුමය, අපේම රස. එහෙනම් ඉතින් දවල් එක වෙනකන් දේදුණු මාවතහම් මම ඉන්නවා ඔයත් එක්ක. මම ජනී.

ആയാസേക്കിൻ ജീവിതേ ദരാഗന എന്നത്രേ ഇന്ന് മന്ദാരം രാത്രിയെ സുന്ദരം ഹൈതവത്തുൻ കാല മിന്ദ ഹത്സേക്കൾ ഹൈ അനുപഹായ് അനുപഹായ് അനുപഹൻ പനിവിട എവമീൻ മക ബലമീൻ മിൽട്ടൻ മലവാറാച്ചി മത്തക്കയ ഗന വിമസമീൻ റണിൽ മലവാറാച്ചി എന്ന തുറു മക ബലമീൻ ആദരണീയ തരംഗ 80 ദശകേ മകെ താത്തട തിബ ലസ്സനമ വിരഹേ കഥാന മിൽട്ടൻ മലവാറാച്ചി മഹത്യ എത്തുമാൻഗെ ഗീതവലട്ട് മകെ താത്ത പുതുമാകാര വിധിയുടെ പ്രിയകല ഇതിന് മാത് പുരുദുന ഏ സിന്ധുവല തീയന അമുതു രസയ വിരഹവ വിന്ദെന്ന അത് മകെ പുതത് ഹരിമ ആസാവെന്ന ഹനോ ഏ കഥാന കവദാവത് വിയപത് വെന്നെ ഹരിയട്ട് അപ്പേ ഹെങ്കിം വകേ ലോചി